ആമായി സിന്തറ്റിക് മാറൂ ആ നട്ടനോ അത് നട്ട വേണവ നിക്കമ്മ അപ്പേ കെല്ല തമായി മേയാ മെസ്സേജ് താല തേന്നെ ഇന്ദി ഹലോ ഇന്ദി അത് കൊയ്ത് ഇന്നെ അത് വാഹനേന്ന് നട്ടങ്ങ് ഗെതറുത് കൊയ്യുന്നുണ്ട് അത് മാ വാഹന ഏക്കേക്ക് ദിവസത്തെ ഏക്കേക്ക് തങ്ങല്ലേ ഞാനേ വെള്ളാവക്കട്ട് അപ്പൊ ബാലതെന്നവത് വാഹനേ ദാകന ക്ലാസ് എക്കങ്ങാണോ അനേത് നട്ടങ്ങ് ക്ലാസ് കഴിഞ്ഞങ്ങ അപ്പോ ഗെതറേണ കമ്മ അപ്പൊ ഈയന വെടി ഹരിയ ഗെതറിയുന്ന തമയാഹു അത് കൊയ്തൊക്കെയാണോ ആ അത് പുതാകന്നില്ല കേല ഒന്ന് തന്നെവല തീയണോ പുതാ ഇസ്കോലാണോ സരി എഹമ്മദ് മറ്റേ കളിയൻ ദിവസം ക്യൂവോ ആളാവട്ട് മതക്കാ തീയണോ ആ ഹബയ്യോ പൊടക്കി തിങ്ങ പെട്ടലീലാവകയോ തീയന്നെ മൊക്കത് മമൻ ഇത്ര മേന്തി ആപ്പ കാണുവാണ് ഇതി ക്യൂവോ ഒക്കുമ്പ സംഹാരവലാവട്ട് പെട്ടലിണവാണേ അനേ ഷേരാ ഒയാ തിന്നോ അത് മേനിക്ക് ഈയത് മങ്ങനെ ക്യൂവാ എവലാവേ ഒയാ പൊടക്ക് എഹേട്ട മെഹേട്ട വല എനിസാ അമ്മി വിത്തരായി അഹഗന ഹിറ്റി ഹബായി അത് ഒയാ തഹഗനിന്നോനേ ആദരങ് എക്കത്ത് കിറുകാണോ മങ്കിയപ്പോ ഒക്കുമ ഹാരില്ലു മാറം മത്തക്ക കമ്മോ കീല തീയണം ഏക്കണം എത്ത് മറ്റേ സംഹാരം എല്ലാവരും മകേ മേ മത്തക്കയ കറുതറായി ക്രതറായി ഏക്കണ അമിതക്കിറണോനേ മത്തക്ക തീയണം ഏക്കായി പ്രശ്നം ഹായ് മെനിക്കെ മമ തഹഗന ഇന്നേ നുവാൻ കൊലുവ തമായി മെസ്സേജ് താല തീയന്നേ ആദരങ് എക്കത്തു കിറുകാണോ ഈട് പസ്സേ അഹുവെ നത്തം കേവിനേ വകേ തമായി കേലത്ത് മറ്റ് നോ എല്ലാസൊക്കെ കട്ടിയവല തീയണോ ഈട് പസ്സേ സുമിത് സന്ദീപ് ഒയാ മുക്കാത്തേ വല തീയണു മറ്റ് മുക്കൊക്കറി വേനേ കത്തേ ഓയ വല തീയണു മറ്റേക്ക് ഓയാ കാരണം ബേ മോക്കറി ഇൻവിറ്റേഷൻ കത്ത് പൊട്ടാക്ക് ഇന്നു കൂടി വീസ് അനസില്ല ബലന്ന ഹരിത് ഇല്ലാകട്ട് മെന്ന സമീരവില്ല കാലേക്കിട്ട് പസ്സേ കിരിവത്തൊടുവേ സമീരയാ ഹായ് ഒരാട്ട് ഉണ്ണ കത്തത് അയ്യോ മെതവസില് തന്നവാനിട്ടി ഉണ്ണ എംബിലിസാവ കസ് ഡെങ്കു ഈട് പസ്സേ മെനിഞ്ചൈഡീസ് ഒക്കുമ തീയണോ എനിസായിട്ടും പരിശ്രമിങ് ഹരിത് അങ്ങ് ഏത് കൊയ്താത് കേവോ ദവസ് തുണക്കിട്ട് വടാ ഉണ്ണ തീരണോ പൊട ചെക്കറ കാണാം ഹരി ലൈതുകൊണ്ട് ഗെതിരും ഇതവസ്റ്റിക്ക് ഓഫീസ് കേനെ കാത്തക്ക് ഇന്നേത് പൊടി നിവാടു അതാല ഗെതിരിന്തല പൊട്ടാക്കനെ റെസ്റ്റ് കിടന്ന കൂട്ടാ പൊടി തീയണോ അനേ സെപ്പയാക്ക് എങ്കിട്ട് തന്നോ അനേ അത് ഉണ്ണ മറകാത്തന്നങ്ങ് എത്ര ബിത്തിങ് നിവാടു അറകൻ ഗെതിരിന്തല വടന്നേ അനേത് ഏക്കട്ട നീരോഗി സ്വയം ഇന്നോണേ ഒരാ മറ്റേ സിന്ധു കീപ്പയാക്ക് മതക്കറില്ല തീയണോ ബലമു എക്കാര്യം മമ്മ തന്നെ ട്രൈ കിറണോ ഇലങ്ങട്ട് മേയ സുബിതാവ് സക്കപ്പിത്താകനെന്നേ കില ബൊറലസ്കമേ ദിനിത് വിമുക്തി ഹർഷ ഹേമചന്ദ്ര മൽകാന്തി ഇലങ്ങട്ട് കമാൽ സന്ധ്യ ശരത്ചന്ദ്ര എങ്കിലും മെസ്സേജ് കത്താല തീയണോ തവ മടിപ്പാത്ത ലക്ഷ്മൺ തമര നിഷാനി ചേതന എവകെ മെസ്സേജ് അവോൾ ചുടിപ്പുത്തായനെ ഭാഗ്യ അവിഷ്ക് സേരുവാവില് കെ ഡി എസ് സമരസിംഗ് ഞങ്ങളൊക്കെ മഹകിനിന്നോ കേള കേള തീയണോ ഹാ എനങ്ങ ആദരങ് എക്കത്തു കിറുകാണോ വെർജിനിയ ഒയാവത്ത് എക്കത്തു കിറുകാണോ മുക്കത് മേ ഈലങ്ക സിന്ധുവട്ട് മടിയത്തിന് ഒയാ താസ വേയി കിയറ മങ്ങ എത്രമ നിന്നിതങ്ങിട്ടേ മേ വെന സിന്ധു ഇട് ബസ് എക്ക പാട്ട് മകേ ഹിത വെനസ്സുന മങ്കി മേമ മേമ തപ്പരൻ തപ്പരയുടെ മകി ഹിത വെനസ്സന എന്നെ സാ മങ്ങിത്തു ധോണി തന്നെ ധോണി അനുഷ്കി ധോണി

ആ റബ്ഡാ ഒയാ തിത്തി ഇന്നലെ ഹിട്ടില്ല എന്നോ എന്നേത് ഒയാ ഇസ്രണം ദിവസ ഗാനിമ മേ മെസ്സേജസ് തെമ്മ അഹന്ന് ബാഡി വേണ ദിവസത്തത് മെസ്സേജസ് തെമ്മ അതരങ്ങ് അഹന്ന് വേണേ കേട പൻസലിട്ട് ഗിയാത് പള്ളിയേറ്റ് ഗിയാത് നേത് ദേവാലയക്കട്ട് ഗിയാത് മേ പോൾഗെടിയാക്ക് ഗഹുവ പോൾഗെടിയാ ഗേവത് ഒയാ ഐത്തി മാവ എഹുവ ඔයාගේ දැන් ලොකු සීන් නේද මගේ වගේම තමයි ඉතින් ලොකු සීන් කොම හරියා වචනේ වචනේ විදිහට තියෙන කොල්ලෙක් බව පෙනී යනවා හොඳයි හොඳ ලකුණක් ආදරෙන් ඊළඟ සින්දට එකතු කරගන්න